നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചിൻ 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കൊച്ചി കോർപ്പറേഷന്റെ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിന്റെ മുഖം തെളിയുന്നു. കുറച്ചുകാലമായി മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് അഴുക്ക് നീക്കിയതോടൊപ്പം മാലിന്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കലാരൂപങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാലിന്യം നിറഞ്ഞുകിടന്ന ഇടത്തിന് പുതിയ മുഖം നൽകുന്നതിന് നേതൃത്വം നൽകിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ MS ഷാജിയുടെ നേതൃത്വത്തിലാണ്. സോണൽ ഓഫീസ്, ഹെൽത്ത് സർക്കിൾ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും പരിസരവും മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ. കെട്ടിടത്തിന്റെ ചുവരുകളിലെ ചിത്ര അലങ്കാരങ്ങൾ കൂടിയാകുമ്പോൾ ഈ പരിസരത്തിന്റെ മുഖം തന്നെ മാറി. പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന വള്ളം, വലകൾ എന്നിവ ഉപയോഗിച്ച് ഭംഗിയുള്ള ശില്പങ്ങളും ഇവർ ഒരുക്കി. രാത്രി കറന്റ് പോയതിനെ തുടർന്ന് ജനങ്ങൾ KSEB ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും പ്രതിഷേധം ആഘോഷരൂപത്തിൽ നടത്തിയത് ശ്രദ്ധ നേടി. ഈ തിങ്കളാഴ്ച ആലുവ തോട്ടക്കാട്ടുകര KSEB വെസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുന്നിലാണ് സംഭവം. രാത്രി 2 ഘട്ടമായി ദീർഘനേരം കറന്റ് പോയപ്പോൾ പരിസരവാസികളാണ് വിഷുവിന് ബാക്കി വന്ന പടക്കം വൈദ്യുതി ഓഫീസിന് മുന്നിൽ പൊട്ടിച്ച് പ്രതിഷേധിച്ചത്. നിലവിലുള്ള നിയന്ത്രണങ്ങളും വർദ്ധിച്ച ഉപഭോഗവുമാണ് വൈദ്യുതി തടസ്സപ്പെടാൻ കാരണം. ഇക്കാര്യത്തിൽ ജീവനക്കാർ ഉത്തരവാദികളല്ലെന്ന് അധികൃതർ പറഞ്ഞു. ഓഫീസിന് സംരക്ഷണം ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകി. രാത്രികാലങ്ങളിലെ വൈദ്യുതിയുടെ അമിത ഉപയോഗം മൂലം ആലങ്ങാട് മേഖലയിൽ 2 ട്രാൻസ്ഫോമറുകൾ കത്തിനശിച്ചു. തിങ്കളാഴ്ച രാത്രി ആലങ്ങാട് പഞ്ചായത്തിലെ കരിങ്ങാംതുരുത്തിലും കൊടുവഴങ്ങ പഴന്തോട്ടിലുമുള്ള ട്രാൻസ്ഫോമറുകളാണ് തീപിടിച്ച് കത്തിയത്. രാത്രി 12 രണ്ടിടത്തും തീപിടിച്ചത്. ലോഡ് താങ്ങാനാകാതെ ട്രാൻസ്ഫോമർ ചുട്ടുപഴുത്തതിനെ തുടർന്ന് താഴെയുള്ള ഫൈബർ ബോക്സിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഇതോടെ 2 പ്രദേശത്തും വൈദ്യുതി ബന്ധം നിലച്ചു. വന അതിർത്തിയിലെ ഫയർ ലൈൻ തെളിക്കുന്നതിന്റെ മറവിൽ വ്യാജരേഖകൾ സൃഷ്ടിച്ച് പണം തട്ടിയ കേസിൽ മുൻ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. മലയാറ്റൂർ ഡിവിഷൻ കോടനാട് മുൻ റേഞ്ച് ഓഫീസർ കൊല്ലം പോളയത്തോട് M കമാലുദ്ദീൻ, സെക്ഷൻ ക്ലർക്കായിരുന്ന എറണാകുളം ഇളമ്പകപ്പിള്ളി വിജയകുമാർ എന്നിവരെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് സ്പെഷ്യൽ കോടതി ജഡ്ജി G രാജേഷ് ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായി 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയാകും. കേസിലെ 1-ാം പ്രതി മോഹനൻ നേരത്തെ മരിച്ചു. 2004 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശികളായ ജെയ്സൺ, ആൻഷ ദമ്പതികളുടെ 4 വയസ്സുകാരനായ മകൻ ആഞ്ചലോയ്ക്ക് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും സംയുക്തമായി നടപ്പിലാക്കുന്ന കാതോട് കാതോരം പദ്ധതി വഴി കേൾവി സഹായം ലഭിച്ചു. ജനനം മുതൽ കേൾവിയില്ലാത്ത കുട്ടിയാണ് ആഞ്ചലോ. സാധാരണ കർഷകനായ ജെയ്സിന് മകന് കേൾവിശക്തി കിട്ടുന്നതിനുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന 12 ലക്ഷത്തോളം രൂപ കണ്ടെത്തുക അസാധ്യമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി തിരികെ നൽകുന്നതിനായി മമ്മൂട്ടി മുൻകൈയെടുത്ത് ആരംഭിച്ച പദ്ധതി കുടുംബത്തിന് കരുതലായി മാറി. രാജഗിരിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോഴാണ് ആഞ്ചലോ ആദ്യമായി പുറം ലോകത്തെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയത്. മമ്മൂട്ടിയുടെ വാത്സല്യം കലർന്ന വാക്കുകളാണ് കുട്ടി ആദ്യം കേട്ടത്. രാജഗിരി ആശുപത്രിയിലെ ENT ഹെഡ് ആൻഡ് നെക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാജു ജോർജിന്റെ നേതൃത്വത്തിലാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ വിജയകരമായി

0: പൂർത്തിയാക്കിയത്.
1: ഓർമ്മ നഷ്ടപ്പെട്ട് വീട് വിട്ടിറങ്ങിയ യുവാവിനെ ബന്ധുക്കളുടെ സമീപം എത്തിച്ചത് ശ്രദ്ധ നേടി. പൂർണമായും ഓർമ്മ നഷ്ടപ്പെട്ട് കോതമംഗലം പീസ്വാലിയിൽ താമസിച്ചിരുന്ന ഷാൻ എന്ന 38-കാരനാണ് തിരുവനന്തപുരത്തെ സ്വഭവനത്തിലെത്തിയത്. ഇദ്ദേഹം ഇടയ്ക്കിടെ പറന്തോട് എന്ന് പറയുമായിരുന്നു. പീസ്വാലി അധികൃതർ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ മുഖേന നടത്തിയ തിരച്ചിലാണ് നാടും അതുവഴി വീടും കണ്ടെത്തിയത്. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു നടന്നിരുന്ന ഷാനിനെ പോലീസ് 2 വർഷം മുൻപ് ആദ്യം എത്തിച്ചത് കൂനമാവിലെ അഗതി മന്ദിരത്തിലാണ്. നാടും വീടും സംബന്ധിച്ച് ഒരു വിവരവും പറയാവുന്ന അവസ്ഥയിൽ അല്ലായിരുന്നു. പൂർണമായും ഓർമ്മ നഷ്ടപ്പെട്ടതോടെ വിദഗ്ധ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് 4 മാസം മുൻപാണ് ഷാനിനെ പീസ്വാലിയിൽ എത്തിച്ചത്. ചികിത്സയും കൌൺസിലിംഗും വഴി ഷാനിന്റെ ഓർമ്മ ഭാഗികമായി വീണ്ടെടുത്തതോടെയാണ് നാടിനെക്കുറിച്ച് സൂചന ലഭിച്ചത്. മകനെ 2 വർഷങ്ങൾക്ക് ശേഷം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മാതാവ്. തിരുവനന്തപുരം ആര്യനാട് പറന്തോട് സ്വദേശിനി ഷൈല ബീവി. ഇപ്പോൾ 2023 ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് തീയണക്കൽ പ്രക്രിയയിൽ രാപ്പകൽ പ്രയത്നിച്ച അഗ്നിരക്ഷാ സേനാംഗങ്ങളിൽ പലരും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ വലയുകയാണെന്ന് വാർത്തകൾ. മണിക്കൂറുകളോളം വിഷപ്പുക ശ്വസിച്ച് ജോലി ചെയ്യേണ്ടി വന്ന ഇവർ തീപിടുത്തത്തിന് 3 വർഷങ്ങൾക്ക് ശേഷവും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും ഉൾപ്പെടെ ചികിത്സയിലാണ്. 20 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കടുത്ത ശ്വാസകോശ പ്രശ്നങ്ങളുമായി ചികിത്സയിലുണ്ടെന്ന് ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തുടർ പരിശോധനകളും വൈദ്യസഹായവും ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിലച്ചു. ഇപ്പോൾ സ്വന്തം പണം മുടക്കിയാണ് ചികിത്സ. 2023 മാർച്ച് 2 ബ്രഹ്മപുരത്തെ മാലിന്യമലയ്ക്ക് തീപിടിച്ചത്. അഗ്നിരക്ഷാ സേനയിലെയും സിവിൽ ഡിഫൻസിലെയും 1500 പേർ ജീവൻ പണയം വെച്ചാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടത്. മാലിന്യം കത്തുമ്പോൾ ഉയരുന്ന വിഷവാതകങ്ങൾ തുടർച്ചയായി ശ്വസിക്കേണ്ടതായും മാലിന്യം അഴുകിയ ചതുപ്പിൽ മണിക്കൂറുകളോളം തങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്നും ആരോഗ്യം മോശമായവർക്ക് ചികിത്സയ്ക്ക് സഹായം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കേരളത്തിലെ കർഷക സമൂഹം അനുദിനം നേരിടുന്ന വെല്ലുവിളികൾക്ക് ആധുനിക സാങ്കേതികവിദ്യയുടെ പിന്തുണയോടെ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എറണാകുളം പാർക്ക് സെന്ററിൽ നടത്തിയ അഗ്രി നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് പ്രശ്നനിർണയ ശില്പശാല ശ്രദ്ധേയമായി. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല ഒരുക്കിയത്. കർഷകർ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ പ്രതിനിധികൾ, ഗവേഷകർ, സംരംഭകർ, സ്റ്റാർട്ടപ്പ് ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഒരുമിച്ചിരുന്ന് ആശയങ്ങൾ പങ്കുവച്ച വേദി കാർഷിക മേഖലയ്ക്ക് പുതിയൊരു പ്രതീക്ഷയായി മാറി. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഏകീകൃത ഡിജിറ്റൽ ശേഖരത്തിൽ ക്രോഡീകരിച്ച് ലഭ്യമായ സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെ സാങ്കേതിക പരിഹാരങ്ങൾ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. സംരംഭകർക്കും ഗവേഷകർക്കും പുതിയ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്യാൻ ഭാവിയിൽ ആധികാരിക അടിസ്ഥാന വിവര ശേഖരമായി ഈ ഡാറ്റാബേസ് മാറും. സംസ്ഥാനത്തെ ഇത്തരത്തിൽ നടത്തുന്ന 5-ാമത്തെ ശില്പശാലയാണിത്. സാമൂഹികമായ ഒറ്റപ്പെടൽ വർദ്ധിച്ചുവരുന്ന കേരള സമൂഹത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥ പോലെ ഒന്നിച്ചു നിർത്താനുള്ള പുതിയ ഉപാധിയായി വീട്ടുകൂട്ടങ്ങളെ മാറ്റിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മനോരമ ഓൺലൈൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചുറ്റുവട്ടം അവാർഡ് സീസൺ 7 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാളികൾക്കിടയിൽ ഒറ്റപ്പെടൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആരുമില്ല എന്ന തോന്നൽ ഒഴിവാക്കാൻ റെസിഡൻസ് അസോസിയേഷന്റെ വിശാല സൗഹൃദത്തിലൂടെ കഴിയണം. എല്ലാ പ്രായക്കാരെയും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ഇതിന് വീട്ടുകൂട്ടങ്ങളെക്കാൾ മികച്ചൊരു വേദിയില്ല. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി ജല ജൈവ സംരക്ഷണം, ജൈവ കൃഷി തുടങ്ങിയ നവീന ആശയങ്ങളുടെ പൊതുവേദി കൂടിയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ. ശുചിത്വം ഒരു സംസ്കാരമായി മാറ്റിയെടുക്കാനും വലിച്ചെറിയൽ ഒഴിവാക്കാനും ഈ ജനകീയ കൂട്ടായ്മ വഴികാട്ടണം. ലഹരിക്കെതിരായ നിലപാടാണ് ഏറ്റെടുക്കേണ്ട മറ്റൊരു വെല്ലുവിളി. റെസിഡൻസ് അസോസിയേഷനുകൾ ശക്തമായിടത്ത് ലഹരി ശൃംഖലകൾ ദുർബലമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നാളത്തെ കേരളത്തിന് വെളിച്ചമാകാവുന്ന ഒട്ടേറെ സന്ദേശങ്ങളും മാതൃകകളും ചുറ്റുവട്ടത്തിലൂടെ നാടെങ്ങും പരക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. ഒക്കുലോ പ്ലാസ്റ്റിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 36-ാം വാർഷിക സമ്മേളനം ആയ ഒപ്പായ് 2026 കൊച്ചിയിൽ നടന്നു. കലൂർ ഹോട്ടൽ ഗോകുലം പാർക്കിൽ നടന്ന 3 ദിവസത്തെ സമ്മേളനം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരുന്നു സമ്മേളനം നടന്നത്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. OPAI ദേശീയ പ്രസിഡന്റ് ഡോക്ടർ കസ്തൂരി ഭട്ടാചാർജി മുഖ്യപ്രഭാഷണം നടത്തി. കൺപോളകൾ, കണ്ടടം തുടങ്ങിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതായി അവർ പറഞ്ഞു. തൈറോയിഡ്, കണ്ണു രോഗം, ട്യൂമർ, അപകട പരിക്കുകൾ തുടങ്ങിയവയിൽ നേരത്തെ കണ്ടെത്തലും സംയുക്ത ചികിത്സയും നിർണായകമാണെന്ന് കസ്തൂരി ഭട്ടാചാർജി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരത്തിലെത്തുന്ന വനിതകൾക്ക്

നിർമ്മിച്ചത്. ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് ഈ കെട്ടിടത്തിനായി ചെലവഴിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ യാത്രക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടില്ല. ശുചിമുറി, മാലിന്യ ടാങ്കും മലിനജല ശേഖരണത്തിലുള്ള ടാങ്കും നിർമ്മിക്കാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലോഡ്ജിന് സമീപത്തെ എവിടെയും ടാങ്കുകൾ നിർമ്മിക്കാനുള്ള സൗകര്യമില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും ഒരുക്കിയെങ്കിലും മലിനജലം ഒഴുക്കിവിടാൻ മാർഗമില്ലാത്തതിനാൽ ലോഡ്ജ് തുറക്കാൻ കഴിയില്ലെന്ന് നഗരസഭാ അധികൃതർ പറയുന്നു. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആവശ്യമായ സാധ്യതാ പഠനമോ സ്ഥല പരിശോധനയോ നടത്താത്തത് ഉദ്യോഗസ്ഥതലത്തിലെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ്. അൻവർ സാദത്ത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 14 കോടി രൂപ മുടക്കി ആലുവയിൽ നിർമ്മിച്ച KSRTC സ്റ്റാൻഡിൽ 6 കടമുറികളും ക്യാന്റീനും 2 വർഷമായി ലേലം ചെയ്യാതെ നഷ്ടം സംഭവിക്കുന്നു എന്ന് വിമർശനം. അതേസമയം സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ ഷീറ്റ് മേഞ്ഞ താൽക്കാലിക കടമുറി ദിവസവാടകയ്ക്ക് നൽകിയ അധികൃതരുടെ നടപടി വിവാദമായി. പേ ആൻഡ് പാർക്ക് നടത്താൻ നീക്കിവച്ച സ്ഥലത്താണ് സ്വകാര്യ സ്ഥാപനത്തിന് 150 ചതുരശ്ര അടി സ്ഥലം അളന്നു നൽകിയത്. തിരുവനന്തപുരം KSRTC ചീഫ് ഓഫീസിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ATU ആണ് സ്ഥലം അനുവദിച്ചത്. സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകളിൽ പാക്കറ്റ് ഭക്ഷണം വിൽക്കുന്നതിനും ചായക്കട നടത്തുന്നതിനുമാണ് ഇവർക്ക് അനുമതി. 12 ഷട്ടറുകളുള്ള 6 കടമുറികളും 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ക്യാന്റീനുമാണ് അധികൃതരുടെ അലംഭാവം മൂലം ലേലം ചെയ്യാതെ കിടക്കുന്നത്. പുല്ലുവഴിയുടെ അക്ഷരകേന്ദ്രം പുല്ലുവഴി പബ്ലിക് ലൈബ്രറി നവതി നിറവിൽ. 1935 മുതൽ തലമുറകളെ വായിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഈ സർഗസ്ഥാപനം പുതിയ ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് 90-ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. 1951 തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൽ ലൈബ്രറി രജിസ്റ്റർ ചെയ്തു. 1973 അനുപമ എന്ന പേരിൽ ആരംഭിച്ച നാടകസംഘം കൊച്ചിൻ അനുപമ എന്ന പേരിൽ പ്രൊഫഷണൽ നാടകസംഘമായി വളർന്നു. 1975 മുതൽ അഖില കേരള വോളിബോൾ ടൂർണമെന്റ്, 77 മുതൽ അഖില കേരള അമച്ചോർ നാടകമത്സരം എന്നിവ സംഘടിപ്പിച്ചു. 2011 കുന്നത്തുനാട് താലൂക്ക് റഫറൻസ് ലൈബ്രറി പദവി ലഭിച്ചിട്ടുണ്ട്. 2011 കേരളത്തിൽ ആദ്യമായി ഒറ്റയാൾ നാടകമേള സംഘടിപ്പിച്ചത് സ്ഥാപനമാണ്. 2014-ലും 2016-ലും താലൂക്കിലെ മികച്ച ലൈബ്രറിക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പുരസ്കാരം ലഭിച്ചു. 2018-19 പ്രളയകാലത്ത് അക്ഷരസേന രൂപീകരിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 15,000 പുസ്തകങ്ങളും 286 അംഗങ്ങളും നിലവിലുണ്ട്. ഡിജിറ്റൽ കാറ്റലോഗിംഗ്, റഫറൻസ് വിഭാഗം, PSE ഗ്രൂപ്പ് സ്റ്റഡി കേന്ദ്രം എന്നിവ വായനശാലയുടെ സവിശേഷതയാണ്. രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയ വർണ്ണ നാണയം അങ്കമാലി സ്വദേശി ഷൈജു കുടിയിരിപ്പിലും സ്വന്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് നാണയം പുറത്തിറക്കിയത്. കൊൽക്കത്തയിലെ കമ്മട്ടത്തിൽ തയ്യാറാക്കിയ 100 രൂപയുടെ ഈ വെള്ളി നാണയത്തിന് 35 ഗ്രാം തൂക്കവും 44 മില്ലിമീറ്റർ വ്യാസവുമുണ്ട്. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വന്ദേഭാരത് ട്രെയിനിന്റെ വർണ്ണചിത്രം ആലേഖനം ചെയ്ത വെള്ളി നാണയത്തിന്റെ 1000 പ്രൂഫ് സെറ്റുകൾ മാത്രം വിൽപ്പനയ്ക്ക് വെച്ചത്. 2 വർഷം മുമ്പ് നാണയക്കമ്മട്ടത്തിന്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്തവർക്കാണ് ഇപ്പോൾ ഈ നാണയത്തിന്റെ പ്രൂഫ് സെറ്റ് ലഭിച്ചു തുടങ്ങിയത്. അപൂർവ നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം ഹോബിയാക്കിയ വ്യക്തിയാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ PRO ഷൈജു കുടിയിരിപ്പിൽ. 8,000 രൂപ വില വരുന്ന ഈ നാണയം രാജ്യത്തെ ന്യൂമിസ്മാറ്റിക്സ് ക്ലബ്ബുകളിലും ലോകമെമ്പാടും നാണയ ശേഖരണം വിനോദമാക്കിയവരിലും മോഹവിലയ്ക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. റേഡിയോ കൊച്ചിൻ 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. ഒറ്റ ശ്വാസത്തിൽ 22.6 മീറ്റർ ആഴത്തിൽ ഡൈവ് ചെയ്ത് 68-കാരനായ നീന്തൽ പരിശീലകൻ ജെയിംസ് ഓണശേരി ശ്രദ്ധ നേടി. ഫ്രീ ഡൈവിംഗിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പോയതിന്റെ റെക്കോർഡ് അതോടെ അദ്ദേഹം സ്വന്തമാക്കി. ശാസ്താമുകൾ ക്വാറിയിൽ ചേലേമ്പ്ര സ്വിംഫിൻ അക്കാദമിയുടെയും ഫ്രീ ഡൈവിംഗ് കോച്ചസ് ഓഫ് ഏഷ്യയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഡൈവിംഗിലായിരുന്നു ജെയിംസ് ഓണശേരിയുടെ പ്രകടനം. പിറവത്ത് ടൗൺ അക്വാട്ടിക് വാട്ടർ സ്പോർട്സ് അക്കാദമി നടത്തുന്ന ആളാണ് ഇദ്ദേഹം. 16 വർഷമായി നീന്തൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നു. FCOA ജഡ്ജ് നിവിൻ മാനുവലിന്റെ മേൽനോട്ടത്തിലാണ് ഡൈവിംഗ് നടത്തിയത്. ചേലേമ്പ്ര സ്വദേശി ഹാഷിർ ചേലുപാടമായിരുന്നു പരിശീലകൻ. 3 പതിറ്റാണ്ടോളം ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്ന AK പ്രീത ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. ഉത്തരവാദിത്തത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടെന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അവർ പറഞ്ഞു. മൊബൈൽ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് പിങ്ക് പോലീസ് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച 8 വയസ്സുകാരിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്തതടക്കമുള്ള ശ്രദ്ധേയമായ ഒട്ടേറെ കേസുകളിൽ അഭിഭാഷക എന്ന നിലയിൽ ഹാജരായിട്ടുണ്ട്. ഫിലിപ്പ് സി ജസപ്പ് അന്താരാഷ്ട്ര നിയമ മുഡ്കോർട്ട് മത്സരത്തിൽ കളമശ്ശേരി നുവാൽസിന് മികച്ച നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞു.
അന്താരാഷ്ട്ര തലത്തിലെ മികച്ച

റിപ്പബ്ലിക്കൻ മെമ്മോറിയൽ വിഭാഗത്തിലുള്ള റിച്ചാർഡ് ആർ ബാക്സ്റ്റർ അവാർഡാണ് നുവാൽസ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. അവസാന വർഷ വിദ്യാർത്ഥികളായ അനശ്രുത റോയ്, ദിവ്യ ഉപാധ്യായ്, നീതി പ്രഭു, ശ്രുതി സൂസൻ മാത്യു, നാലാം വർഷ വിദ്യാർത്ഥിയായ ഉസ്തദ് കൗർ സേത്തി എന്നിവരടങ്ങുന്നതാണ് സംഘം. വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റോൾ ഹിൽ ഹയാത് റീജൻസിയിൽ മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെയായിരുന്നു വൈറ്റ് ആൻഡ് കേസ് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നത്. വാദിഭാഗത്തിനായി എഴുതപ്പെടുന്ന വാദഗതികളുടെ മികവ് കണക്കിലെടുത്ത് നൽകുന്ന ഈ പുരസ്കാരം വിദ്യാർത്ഥികളുടെ നിയമ ഗവേഷണ ശേഷിയും വിശകലനാത്മകതയും കരട് നിർമ്മാണ വൈദഗ്ധ്യവും തെളിയിക്കുന്നതാണ്. ഈ വർഷത്തെ പതിപ്പിൽ 99 രാജ്യങ്ങളിൽ നിന്ന് 806 ടീമുകളാണ് പങ്കെടുത്തത്. ദേശീയ പാതകളിൽ അമിത ഭാരം കയറ്റി ലോറികൾ ഓടിച്ചതിന് 3 മാസത്തിനിടെ 3 കോടിയിലേറെ രൂപ പിഴ ചുമത്തിയതായി സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി വിവിധ വകുപ്പുകൾ 1165 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അമിത ഭാരം കയറ്റിയ വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള SOP തയ്യാറാക്കിയതിനെ തുടർന്നുള്ള നടപടികളുടെ റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ചത്. തൃശൂർ സ്വദേശി PB സതീഷ് നൽകിയ ഹർജിയിലാണ് റിപ്പോർട്ട് ഹാജരാക്കിയത്. അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ്, മോട്ടോർ വെഹിക്കിൾ, വനം, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകൾ ചേർന്നാണ് പരിശോധന നടത്തുന്നതെന്ന് സർക്കാർ അറിയിച്ചു. നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനും നിർദ്ദേശമുണ്ട്. തടി കടത്തുന്ന വാഹനങ്ങളിൽ ഭാരപരിശോധന ഉറപ്പാക്കാൻ വനം വകുപ്പിനും ഖനന മേഖലകളിൽ വെയ്ബ്രിഡ്ജുകൾ സ്ഥാപിക്കാൻ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിനും നിർദ്ദേശം നൽകി. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി ജില്ലകളിൽ നിന്ന് പരിശോധനയിൽ 77 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. കനത്ത കാറ്റിൽ വാളകം പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ കനത്ത നാശം റിപ്പോർട്ട് ചെയ്തു. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. റബ്ബർ തോട്ടങ്ങളിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. വീടുകളുടെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. മരം വീണ് വാർക്ക വീടുകൾക്ക് വരെ കേടുപറ്റിയിട്ടുണ്ട്. മേഖലയിൽ വൈദ്യുതി പോസ്റ്റുകൾക്കും ലൈനുകൾക്കും നാശമുണ്ടായിട്ടുണ്ട്. വൈദ്യുതി വിതരണം പൂർണ്ണമായും മുടങ്ങി. ആലങ്ങാട് ബ്ലോക്കിന്റെ കീഴിലുള്ള കടുങ്ങല്ലൂർ, ആലങ്ങാട്, കരിമാലൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ഒടിഞ്ഞു വീണിരിക്കുന്നത് 20,700 ഏത്ത വാഴകളാണ്. ആലങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എൽസ ഗിൽസിന്റെ നിർദ്ദേശപ്രകാരം 3 പഞ്ചായത്തുകളിലെയും കൃഷി ഓഫീസർമാർ തോട്ടങ്ങളിലെത്തി നാശനഷ്ടം വിലയിരുത്തിയിരുന്നു. കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ കുലച്ച വാഴകൾ 4,250 എണ്ണമാണ് ഒടിഞ്ഞുപോയിരിക്കുന്നത്. കുലയ്ക്കാത്തവ 1,800 എണ്ണവും. ആലങ്ങാട് ആകെ 6,750 വാഴകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. അതിൽ തന്നെ 4,750 എണ്ണം കുലച്ചതാണ്. കരിമാലൂരിൽ 6,000 വാഴകൾ കുലച്ചതും 1,900 എണ്ണം കുലപ്രായമായവയുമാണ്. നഷ്ടം 72.50 ലക്ഷമാണെന്നാണ് കണക്ക്. കൊച്ചി നഗരമധ്യത്തിൽ പുല്ലേപ്പടി മേൽപ്പാലത്തിന് താഴെയുള്ള ആക്രിക്കടയിൽ അഗ്നിബാധമുണ്ടായി. ശനിയാഴ്ച വൈകിട്ട് 6:30 തീപിടുത്തമുണ്ടായത്. വലിയ തോതിൽ തീയും പുകയും ഉയർന്നതോടെ പരിസരവാസികൾ പരിഭ്രാന്തിയിലായി. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. പാലത്തിലൂടെയുള്ള ഗതാഗതം കുറെ സമയം തടസ്സപ്പെട്ടു. ഇതോടെ സമീപത്തെ റോഡുകളും ഗതാഗത കുരുക്കിലായി. അരൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആക്രിക്കട. 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളതെന്ന് അഗ്നിരക്ഷാസേന വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിലെ ഹജ്ജ് ക്യാമ്പ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. വിമാനത്താവളത്തിന് സമീപമുള്ള സിയാൽ എയ്റോ പാർക്കിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ആദ്യ സംഘം തീർത്ഥാടകരുമായി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഹജ്ജ് വിമാനം യാത്രയായത്. 450 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിപുലമായ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. തീർത്ഥാടകരുടെ ലഗേജുകൾ സ്വീകരിക്കുന്നതിനും രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിനുമായി ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് ക്യാമ്പിലും അതിവിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സിയാൽ എയ്റോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സിയാൽ അക്കാദമിയിലെ കെട്ടിടങ്ങൾക്ക് പുറമെ 1.30 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ താൽക്കാലിക പന്തലും ഒരുക്കിയിട്ടുണ്ട്. 1,200 പേർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സൌകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവയുടെ 345 ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നേർച്ച സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ പ്രഭാത പ്രാർത്ഥനയും പരിശുദ്ധന്റെ കബറിങ്കൽ വിശുദ്ധ കുർബാനയും നടന്നു. മാത്യൂസ് മാർ അന്തിമോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശ്രേഷ്ഠ കത്തോലിക്ക ബസോലിയസ് ജോസഫ് ബാവ, മെത്രാപൊലീത്തമാരായ മാത്യൂസ് മാർ ഇവാനിയോസ്, ഗീവർഗീസ് മാർ അത്താനീസിയോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം ശാന്തിഭൂമി വീണ്ടും പ്രവർത്തന തടസ്സം നേരിട്ടത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി. 2 മുൻപ് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് തകരാറുണ്ടായത്. അന്ന് സംസ്കാരം നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നില്ല. അതിനാൽ

മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സമീപ ജില്ലയിലെ പഞ്ചായത്ത് ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. പാമ്പാക്കുട ആശുപത്രി വളപ്പിലെ ഉണങ്ങിയ മരങ്ങൾ ആശുപത്രി ക്വാർട്ടേഴ്സുകളിലെ താമസക്കാർക്കും രോഗികൾക്കും ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന് ആക്ഷേപം. മുഴുവനും ഉണങ്ങിയ തേക്കും പാതി ഉണങ്ങിയ പ്ലാവുമാണ് ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ നിൽക്കുന്നത്. മരങ്ങളുടെ അടിവേര് ദ്രവിച്ച നിലയിലാണ്. അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും ഇവ മുറിച്ചുമാറ്റാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള സാങ്കേതികത്വത്തിന്റെ പേരിലാണ് ഇവ മുറിച്ചുമാറ്റാൻ വൈകുന്നത്. എഴുപുന്ന കുമ്പളങ്ങി റോഡിൽ തെരുവ് നായ ശല്യം രൂക്ഷമായി. തലങ്ങും വിലങ്ങും കുറുകെ ചടന്ന നായ്ക്കൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. ദേശീയപാതയിൽ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ പശ്ചിമ കൊച്ചി ഭാഗത്തേക്കുള്ള ചെറുവാഹനങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്നത് എഴുപുന്ന കുമ്പളങ്ങി റോഡാണ്. റോഡിൽ പലയിടത്തും മാലിന്യം തള്ളുന്നതാണ് തെരുവ് നായ്ക്കൾ തമ്പടിക്കാൻ കാരണമാകുന്നത്. കൊടും ചൂടിൽ തുറസായ സ്ഥലങ്ങളിൽ പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് ഇറങ്ങി സൂര്യവിഹാരം തുടങ്ങുകയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാമ്പുകടി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിജാഗ്രതാ നിർദ്ദേശം നൽകി. മുറ്റത്തോ വീട്ടകങ്ങളിലോ ഏത് സമയത്തും പാമ്പുകൾ എത്താൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണമെന്നും കടിയേറ്റാൽ കൃത്യമായ പ്രഥമ ശുശ്രൂഷ നൽകി ആന്റിവെനമുള്ള ആശുപത്രികളിൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കടുത്ത ചൂടിൽ തണുപ്പ് തേടിയാണ് പാമ്പുകൾ വീടുകളിലും ജനവാസ മേഖലകളിലും എത്തുന്നത്. വീടിനോട് ചേർന്ന പുൽക്കാടുകൾ, കരയിലെ കൂട്ടങ്ങൾ, വിറക് കൂട്ടിയിട്ട ഇടങ്ങൾ എന്നിവ കൃത്യമായി വൃത്തിയാക്കുകയും വാതിലുകൾക്കും ജനാലകൾക്കും താഴെയുള്ള വിടവുകൾ അടയ്ക്കുകയും വേണം. തുറന്നിടുന്ന ജനാലകളിൽ നെറ്റുകൾ ഉപയോഗിച്ചാൽ പാമ്പുകൾ ഉള്ളിൽ കടക്കുന്നത് തടയാനാകും. കിണറ്റിൽ നിന്ന് വെള്ളം കോരും മുമ്പ് കയറിലോ കപ്പിയിലോ പാമ്പോ മറ്റിഴ ജന്തുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇടുന്നത് എലികളെ ആകർഷിക്കുകയും എലികളെ തേടി പാമ്പുകൾ വീടിനുള്ളിൽ എത്തുകയും ചെയ്യും. രാത്രി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കയ്യിൽ ടോർച്ച് കരുതുക. വീടിന് പുറത്ത് അഴിച്ചുവെച്ച ഹെൽമെറ്റ്, ഷൂസ്, ചെരുപ്പുകൾ എന്നിവ ധരിക്കുന്നതിന് മുൻപ് നന്നായി കുടയുക. വാഹനങ്ങളിൽ ഇഴജന്തുക്കൾ കയറിയിട്ടില്ല എന്ന് ഉറപ്പാക്കുക. തറയിൽ പായ വിരിച്ച് ഉറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പാമ്പുകടി ഏൽക്കുന്നവർക്ക് ജില്ലയിലെ 15 സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാണ്. കൊച്ചി നഗരത്തിൽ രാസലഹരി വേട്ടയിൽ 2 പേർ പിടിയിലായി. ചേരാനെല്ലൂരിൽ നിന്ന് 11.68 ഗ്രാം MDMA പള്ളുരുത്തി ചിറക്കൽ പാലത്തിന് സമീപം അഷ്ന മൻസിലിൽ PM ഷമീറിനെയാണ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയത്. ചേരാനെല്ലൂർ വൈപ്പടി ഭാഗത്തെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രാസലഹരി കണ്ടെടുത്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് സംഘമാണ് പരിശോധന നടത്തിയത്. തോപ്പുംപടി, തൃക്കാക്കര, മരട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലെയും എറണാകുളം എക്സൈസ് റേഞ്ചിലെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞയിടെ തൃക്കാക്കരയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയ ലഹരി ശൃംഖലയിലെ മുഖ്യകണ്ണി കെവിൻ ബി മാത്യു ആണ് ഷമീറിന് MDMA കൈമാറിയത്. കൂടാതെ വൈറ്റില ഭാഗത്ത് മരട് പോലീസ് നടത്തിയ പരിശോധനയിൽ 4.04 ഗ്രാം MDMA യുമായി തോമസ് പുരം കൊല്ലംപറമ്പിൽ വീട്ടിൽ റിജോ റെക്സിൻ ഫ്രാൻസിസ് എന്ന യുവാവും പിടിയിലായിട്ടുണ്ട്.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേരള ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ റേഡിയോ കൊച്ചി 90 FM കേൾക്കാം. എല്ലാ ബുധനാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക്. മറക്കാതെ കേൾക്കുക റേഡിയോ കൊച്ചി 90 FM കേരള ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ പ്രത്യേക വിവരാധിഷ്ഠിത പരിപാടി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും

അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ ബുധനാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക്. മറക്കാതെ കേൾക്കുക റേഡിയോ കൊച്ചി 90 FM കേരള ജാലകം. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 7 ദിവസങ്ങളിൽ പ്രത്യേക വിവരാധിഷ്ഠിത പരിപാടി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024

2024-ൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31-ഓടുകൂടി നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025-ഓടുകൂടി പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം. റേഡിയോ കൊച്ചി 90 FM കേൾക്കാം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക്. വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം. ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്.

ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ

നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിലും കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കൊച്ചി കോർപ്പറേഷന്റെ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിന്റെ മുഖം തെളിയുന്നു. കുറച്ചുകാലമായി മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് അഴുക്ക് നീക്കിയതോടൊപ്പം മാലിന്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കലാരൂപങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാലിന്യം നിറഞ്ഞുകിടന്ന ഇടത്തിന് പുതിയ മുഖം നൽകുന്നതിന് നേതൃത്വം നൽകിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ MS ഷാജിയുടെ നേതൃത്വത്തിലാണ്. സോണൽ ഓഫീസ്, ഹെൽത്ത് സർക്കിൾ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും പരിസരവും മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ. കെട്ടിടത്തിന്റെ ചുവരുകളിലെ ചിത്ര അലങ്കാരങ്ങൾ കൂടിയാകുമ്പോൾ ഈ പരിസരത്തിന്റെ മുഖം തന്നെ മാറി. പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന വള്ളം, വലകൾ എന്നിവ ഉപയോഗിച്ച് ഭംഗിയുള്ള ശില്പങ്ങളും ഇവർ ഒരുക്കി. രാത്രി കറന്റ് പോയതിനെ തുടർന്ന് ജനങ്ങൾ KSEB ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും പ്രതിഷേധം ആഘോഷരൂപത്തിൽ നടത്തിയത് ശ്രദ്ധ നേടി. ഈ തിങ്കളാഴ്ച ആലുവ തോട്ടക്കാട്ടുകര KSEB വെസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുന്നിലാണ് സംഭവം. രാത്രി 2 ഘട്ടമായി ദീർഘനേരം കറന്റ് പോയപ്പോൾ പരിസരവാസികളാണ് വിഷുവിന് ബാക്കി വന്ന പടക്കം വൈദ്യുതി ഓഫീസിന് മുന്നിൽ പൊട്ടിച്ച് പ്രതിഷേധിച്ചത്. നിലവിലുള്ള നിയന്ത്രണങ്ങളും വർദ്ധിച്ച ഉപഭോഗവുമാണ് വൈദ്യുതി തടസ്സപ്പെടാൻ കാരണം. ഇക്കാര്യത്തിൽ ജീവനക്കാർ ഉത്തരവാദികളല്ലെന്ന് അധികൃതർ പറഞ്ഞു. ഓഫീസിന് സംരക്ഷണം ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകി. രാത്രികാലങ്ങളിലെ വൈദ്യുതിയുടെ അമിത ഉപയോഗം മൂലം ആലങ്ങാട് മേഖലയിൽ 2 ട്രാൻസ്ഫോമറുകൾ കത്തിനശിച്ചു. തിങ്കളാഴ്ച രാത്രി ആലങ്ങാട് പഞ്ചായത്തിലെ കരിങ്ങാംതുരത്തിലും കൊടുവഴങ്ങ പഴന്തോട്ടിലുമുള്ള ട്രാൻസ്ഫോമറുകളാണ് തീപിടിച്ച് കത്തിയത്. രാത്രി 12 രണ്ടിടത്തും തീപിടിച്ചത്. ലോഡ് താങ്ങാനാകാതെ ട്രാൻസ്ഫോമർ ചുട്ടുപഴുത്തതിനെ തുടർന്ന് താഴെയുള്ള ഫൈബർ ബോക്സിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഇതോടെ 2 പ്രദേശത്തും വൈദ്യുതി ബന്ധം നിലച്ചു. വന അതിർത്തിയിലെ ഫയർ ലൈൻ തെളിക്കുന്നതിന്റെ മറവിൽ വ്യാജരേഖകൾ സൃഷ്ടിച്ച് പണം തട്ടിയ കേസിൽ മുൻ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. മലയാറ്റൂർ ഡിവിഷൻ കോടനാട് മുൻ റേഞ്ച് ഓഫീസർ കൊല്ലം പോളയത്തോട് M കമാലുദ്ദീൻ, സെക്ഷൻ ക്ലർക്കായിരുന്ന എറണാകുളം ഇളമ്പകപ്പിള്ളി വിജയകുമാർ എന്നിവരെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് സ്പെഷ്യൽ കോടതി ജഡ്ജി G രാജേഷ് ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായി 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയാകും. കേസിലെ 1-ാം പ്രതി മോഹനൻ നേരത്തെ മരിച്ചു. 2004 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശികളായ ജെയ്സൺ, ആൻഷ ദമ്പതികളുടെ 4 വയസ്സുകാരനായ മകൻ ആഞ്ചലോയ്ക്ക് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും സംയുക്തമായി നടപ്പിലാക്കുന്ന കാതോട് കാതോരം പദ്ധതി വഴി കേൾവി സഹായം ലഭിച്ചു. ജനനം മുതൽ കേൾവിയില്ലാത്ത കുട്ടിയാണ് ആഞ്ചലോ. സാധാരണ കർഷകനായ ജെയ്സിന് മകന് കേൾവിശക്തി കിട്ടുന്നതിനുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന 12 ലക്ഷത്തോളം രൂപ കണ്ടെത്തുക അസാധ്യമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി തിരികെ നൽകുന്നതിനായി മമ്മൂട്ടി മുൻകൈയെടുത്ത് ആരംഭിച്ച പദ്ധതി കുടുംബത്തിന് കരുതലായി മാറി. രാജഗിരിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോഴാണ് ആഞ്ചലോ ആദ്യമായി പുറം ലോകത്തെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയത്. മമ്മൂട്ടിയുടെ വാത്സല്യം കലർന്ന വാക്കുകളാണ് കുട്ടി ആദ്യം കേട്ടത്. രാജഗിരി ആശുപത്രിയിലെ ENT ഹെഡ് ആൻഡ് നെക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാജു ജോർജിന്റെ നേതൃത്വത്തിലാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. ഓർമ്മ നഷ്ടപ്പെട്ട് വീട് വിട്ടിറങ്ങിയ യുവാവിനെ ബന്ധുക്കളുടെ സമീപം എത്തിച്ചത് ശ്രദ്ധ നേടി. പൂർണമായും ഓർമ്മ നഷ്ടപ്പെട്ട് കോതമംഗലം പീസ്വാലിയിൽ താമസിച്ചിരുന്ന ഷാൻ എന്ന 38-കാരനാണ് തിരുവനന്തപുരത്തെ സ്വഭവനത്തിലെത്തിയത്. ഇദ്ദേഹം ഇടയ്ക്കിടെ

തന്തോടെന്ന് പറയുമായിരുന്നു. പീസ്വാലി അധികൃതർ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ മുഖേന നടത്തിയ തിരച്ചിലിലാണ് നാടും അതുവഴി വീടും കണ്ടെത്തിയത്. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു നടന്നിരുന്ന ഷാനിനെ പോലീസ് രണ്ടു വർഷം മുൻപ് ആദ്യം എത്തിച്ചത് കൂനമാവിലെ അഗതി മന്ദിരത്തിലാണ്. നാടും വീടും സംബന്ധിച്ച് ഒരു വിവരവും പറയാവുന്ന അവസ്ഥയിൽ അല്ലായിരുന്നു. പൂർണ്ണമായും ഓർമ്മ നഷ്ടപ്പെട്ടതോടെ വിദഗ്ധ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് 4 മാസം മുൻപാണ് ഷാനിനെ പീസ്വാലിയിൽ എത്തിച്ചത്. ചികിത്സയും കൌൺസിലിംഗും വഴി ഷാനിന്റെ ഓർമ്മ ഭാഗികമായി വീണ്ടെടുത്തതോടെയാണ് നാടിനെ കുറിച്ച് സൂചന ലഭിച്ചത്. മകനെ 2 വർഷങ്ങൾക്ക് ശേഷം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മാതാവ്. തിരുവനന്തപുരം ആര്യനാട് പറന്തോട് സ്വദേശിനി ഷൈല ബീവി. ഇപ്പോൾ 2023 ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് തീയണക്കൽ പ്രക്രിയയിൽ രാപ്പകൽ പ്രയത്നിച്ച അഗ്നിരക്ഷാ സേനാംഗങ്ങളിൽ പലരും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ വലയുകയാണെന്ന് വാർത്തകൾ. മണിക്കൂറുകളോളം വിഷപ്പുക ശ്വസിച്ച് ജോലി ചെയ്യേണ്ടി വന്ന ഇവർ തീപിടുത്തത്തിന് 3 വർഷങ്ങൾക്ക് ശേഷവും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും ഉൾപ്പെടെ ചികിത്സയിലാണ്. 20 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കടുത്ത ശ്വാസകോശ പ്രശ്നങ്ങളുമായി ചികിത്സയിലുണ്ടെന്ന് ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തുടർ പരിശോധനകളും വൈദ്യസഹായവും ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിലച്ചു. ഇപ്പോൾ സ്വന്തം പണം മുടക്കിയാണ് ചികിത്സ. 2023 മാർച്ച് 2 ബ്രഹ്മപുരത്തെ മാലിന്യമലയ്ക്ക് തീപിടിച്ചത്. അഗ്നിരക്ഷാ സേനയിലെയും സിവിൽ ഡിഫൻസിലെയും 1500 പേർ ജീവൻ പണയം വെച്ചാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടത്. മാലിന്യം കത്തുമ്പോൾ ഉയരുന്ന വിഷവാതകങ്ങൾ തുടർച്ചയായി ശ്വസിക്കേണ്ടതായും മാലിന്യം അഴുകിയ ചതുപ്പിൽ മണിക്കൂറുകളോളം തങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്നും ആരോഗ്യം മോശമായവർക്ക് ചികിത്സയ്ക്ക് സഹായം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കേരളത്തിലെ കർഷക സമൂഹം അനുദിനം നേരിടുന്ന വെല്ലുവിളികൾക്ക് ആധുനിക സാങ്കേതികവിദ്യയുടെ പിന്തുണയോടെ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എറണാകുളം പാർക്ക് സെന്ററിൽ നടത്തിയ അഗ്രി നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് പ്രശ്ന നിർണയ ശില്പശാല ശ്രദ്ധേയമായി. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല ഒരുക്കിയത്. കർഷകർ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ പ്രതിനിധികൾ, ഗവേഷകർ, സംരംഭകർ, സ്റ്റാർട്ടപ്പ് ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഒരുമിച്ചിരുന്ന് ആശയങ്ങൾ പങ്കുവച്ച വേദി കാർഷിക മേഖലയ്ക്ക് പുതിയൊരു പ്രതീക്ഷയായി മാറി. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഏകീകൃത ഡിജിറ്റൽ ശേഖരത്തിൽ ക്രോഡീകരിച്ച് ലഭ്യമായ സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെ സാങ്കേതിക പരിഹാരങ്ങൾ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. സംരംഭകർക്കും ഗവേഷകർക്കും പുതിയ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്യാൻ ഭാവിയിൽ ആധികാരിക അടിസ്ഥാന വിവര ശേഖരമായി ഈ ഡാറ്റാബേസ് മാറും. സംസ്ഥാനത്തെ ഇത്തരത്തിൽ നടത്തുന്ന 5-ാമത്തെ ശില്പശാലയാണിത്. സാമൂഹികമായ ഒറ്റപ്പെടൽ വർദ്ധിച്ചുവരുന്ന കേരള സമൂഹത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥ പോലെ ഒന്നിച്ചു നിർത്താനുള്ള പുതിയ ഉപാധിയായി വീട്ടുകൂട്ടങ്ങളെ മാറ്റിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മനോരമ ഓൺലൈൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചുറ്റുവട്ടം അവാർഡ് സീസൺ 7 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാളികൾക്കിടയിൽ ഒറ്റപ്പെടൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആരുമില്ല എന്ന തോന്നൽ ഒഴിവാക്കാൻ റെസിഡൻസ് അസോസിയേഷന്റെ വിശാല സൗഹൃദത്തിലൂടെ കഴിയണം. എല്ലാ പ്രായക്കാരെയും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ഇതിന് വീട്ടുകൂട്ടങ്ങളെക്കാൾ മികച്ചൊരു വേദിയില്ല. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി ജല ജൈവ സംരക്ഷണം, ജൈവ കൃഷി തുടങ്ങിയ നവീന ആശയങ്ങളുടെ പൊതുവേദി കൂടിയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ. ശുചിത്വം ഒരു സംസ്കാരമായി മാറ്റിയെടുക്കാനും വലിച്ചെറിയൽ ഒഴിവാക്കാനും ഈ ജനകീയ കൂട്ടായ്മ വഴികാട്ടണം. ലഹരിക്കെതിരായ നിലപാടാണ് ഏറ്റെടുക്കേണ്ട മറ്റൊരു വെല്ലുവിളി. റെസിഡൻസ് അസോസിയേഷനുകൾ ശക്തമായിടത്ത് ലഹരി ശൃംഖലകൾ ദുർബലമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നാളത്തെ കേരളത്തിന് വെളിച്ചമാകാവുന്ന ഒട്ടേറെ സന്ദേശങ്ങളും മാതൃകകളും ചുറ്റുവട്ടത്തിലൂടെ നാടെങ്ങും പരക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. ഒക്കുലോ പ്ലാസ്റ്റിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 36-ാം വാർഷിക സമ്മേളനം ആയ ഒപ്പായ് 2026 കൊച്ചിയിൽ നടന്നു. കലൂർ ഹോട്ടൽ ഗോകുലം പാർക്കിൽ നടന്ന 3 ദിവസത്തെ സമ്മേളനം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരുന്നു സമ്മേളനം നടന്നത്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. OPAI ദേശീയ പ്രസിഡന്റ് ഡോക്ടർ കസ്തൂരി ഭട്ടാചാർജി മുഖ്യപ്രഭാഷണം നടത്തി. കൺപോളകൾ, കണ്ടടം തുടങ്ങിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതായി അവർ പറഞ്ഞു. തൈറോയിഡ്, കണ്ണു രോഗം, ട്യൂമർ, അപകട പരിക്കുകൾ തുടങ്ങിയവയിൽ നേരത്തെ കണ്ടെത്തലും സംയുക്ത ചികിത്സയും നിർണായകമാണെന്ന് കസ്തൂരി ഭട്ടാചാർജി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരത്തിലെത്തുന്ന വനിതകൾക്ക് സുരക്ഷിത താവളമൊരുക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഷീ ലോഡ്ജ് തുറക്കാനാകാത്ത സാഹചര്യത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി. ഉദ്യോഗസ്ഥ വീഴ്ച ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ MJ ഷാജിയാണ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്.

KSRTC സ്റ്റാൻഡിന് സമീപം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം നശിക്കുകയാണ്. 7 വർഷം മുൻപ് അന്നത്തെ നഗരസഭാ കൌൺസിലിന്റെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് ഈ കെട്ടിടത്തിനായി ചെലവഴിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ യാത്രക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടില്ല. ശുചിമുറി, മാലിന്യ ടാങ്കും മലിനജലശേഖരണത്തിലുള്ള ടാങ്കും നിർമ്മിക്കാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലോഡ്ജിന് സമീപത്ത് എവിടെയും ടാങ്കുകൾ നിർമ്മിക്കാനുള്ള സൗകര്യമില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും ഒരുക്കിയെങ്കിലും മലിനജലം ഒഴുക്കിവിടാൻ മാർഗമില്ലാത്തതിനാൽ ലോഡ്ജ് തുറക്കാൻ കഴിയില്ലെന്ന് നഗരസഭാ അധികൃതർ പറയുന്നു. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആവശ്യമായ സാധ്യതാ പഠനമോ സ്ഥല പരിശോധനയോ നടത്താത്തത് ഉദ്യോഗസ്ഥതലത്തിലെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ്. അൻവർ സാദത്ത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 14 കോടി രൂപ മുടക്കി ആലുവയിൽ നിർമ്മിച്ച KSRTC സ്റ്റാൻഡിൽ 6 കടമുറികളും ക്യാന്റീനും 2 വർഷമായി ലേലം ചെയ്യാതെ നഷ്ടം സംഭവിക്കുന്നു എന്ന് വിമർശനം. അതേസമയം സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ ഷീറ്റ് മേഞ്ഞ താൽക്കാലിക കടമുറി ദിവസവാടകയ്ക്ക് നൽകിയ അധികൃതരുടെ നടപടി വിവാദമായി. പേ ആൻഡ് പാർക്ക് നടത്താൻ നീക്കിവച്ച സ്ഥലത്താണ് സ്വകാര്യ സ്ഥാപനത്തിന് 150 ചതുരശ്ര അടി സ്ഥലം അളന്നു നൽകിയത്. തിരുവനന്തപുരം KSRTC ചീഫ് ഓഫീസിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ATU ആണ് സ്ഥലം അനുവദിച്ചത്. സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകളിൽ പാക്കറ്റ് ഭക്ഷണം വിൽക്കുന്നതിനും ചായക്കട നടത്തുന്നതിനുമാണ് ഇവർക്ക് അനുമതി. 12 ഷട്ടറുകളുള്ള 6 കടമുറികളും 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ക്യാന്റീനുമാണ് അധികൃതരുടെ അലംഭാവം മൂലം ലേലം ചെയ്യാതെ കിടക്കുന്നത്. പുല്ലുവഴിയുടെ അക്ഷരകേന്ദ്രം പുല്ലുവഴി പബ്ലിക് ലൈബ്രറി നവതി നിറവിൽ. 1935 മുതൽ തലമുറകളെ വായിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഈ സർഗസ്ഥാപനം പുതിയ ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് 90-ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. 1951 തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൽ ലൈബ്രറി രജിസ്റ്റർ ചെയ്തു. 1973 അനുപമ എന്ന പേരിൽ ആരംഭിച്ച നാടകസംഘം കൊച്ചിൻ അനുപമ എന്ന പേരിൽ പ്രൊഫഷണൽ നാടകസംഘമായി വളർന്നു. 1975 മുതൽ അഖില കേരള വോളിബോൾ ടൂർണമെന്റ്, 77 മുതൽ അഖില കേരള അമച്ചൂർ നാടകമത്സരം എന്നിവ സംഘടിപ്പിച്ചു. 2011 കുന്നത്തുനാട് താലൂക്ക് റഫറൻസ് ലൈബ്രറി പദവി ലഭിച്ചിട്ടുണ്ട്. 2011 കേരളത്തിൽ ആദ്യമായി ഒറ്റയാൾ നാടകമേള സംഘടിപ്പിച്ചത് സ്ഥാപനമാണ്. 2014-ലും 2016-ലും താലൂക്കിലെ മികച്ച ലൈബ്രറിക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പുരസ്കാരം ലഭിച്ചു. 2018-19 പ്രളയകാലത്ത് അക്ഷരസേന രൂപീകരിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 15,000 പുസ്തകങ്ങളും 286 അംഗങ്ങളും നിലവിലുണ്ട്. ഡിജിറ്റൽ കാറ്റലോഗിംഗ്, റഫറൻസ് വിഭാഗം, PSE ഗ്രൂപ്പ് സ്റ്റഡി കേന്ദ്രം എന്നിവ വായനശാലയുടെ സവിശേഷതയാണ്. രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയ വർണ്ണ നാണയം അങ്കമാലി സ്വദേശി ഷൈജു കുടിയിരിപ്പിലും സ്വന്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് നാണയം പുറത്തിറക്കിയത്. കൊൽക്കത്തയിലെ കമ്മട്ടത്തിൽ തയ്യാറാക്കിയ 100 രൂപയുടെ ഈ വെള്ളി നാണയത്തിന് 35 ഗ്രാം തൂക്കവും 44 മില്ലിമീറ്റർ വ്യാസവുമുണ്ട്. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വന്ദേഭാരത് ട്രെയിനിന്റെ വർണ്ണചിത്രം ആലേഖനം ചെയ്ത വെള്ളി നാണയത്തിന്റെ 1000 പ്രൂഫ് സെറ്റുകൾ മാത്രം വിൽപ്പനയ്ക്ക് വെച്ചത്. 2 വർഷം മുമ്പ് നാണയ കമ്മട്ടത്തിന്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്തവർക്കാണ് ഇപ്പോൾ ഈ നാണയത്തിന്റെ പ്രൂഫ് സെറ്റ് ലഭിച്ചു തുടങ്ങിയത്. അപൂർവ നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം ഹോബിയാക്കിയ വ്യക്തിയാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ PRO ഷൈജു കുടിയിരിപ്പിൽ. 8,000 രൂപ വില വരുന്ന ഈ നാണയം രാജ്യത്തെ ന്യൂമിസ്മാറ്റിക്സ് ക്ലബ്ബുകളിലും ലോകമെമ്പാടും നാണയ ശേഖരണം വിനോദമാക്കിയവരിലും മോഹവിലയ്ക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. റേഡിയോ കൊച്ചിൻ NTFM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. ഒറ്റ ശ്വാസത്തിൽ 22.6 മീറ്റർ ആഴത്തിൽ ഡൈവ് ചെയ്ത് 68-കാരനായ നീന്തൽ പരിശീലകൻ ജെയിംസ് ഓണശേരി ശ്രദ്ധ നേടി. ഫ്രീ ഡൈവിംഗിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പോയതിന്റെ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. ശാസ്താമുകൾ ക്വാറിയിൽ ചേലേമ്പ്ര സ്വിംഫിൻ അക്കാദമിയുടെയും ഫ്രീ ഡൈവിംഗ് കോച്ചസ് ഓഫ് ഏഷ്യയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഡൈവിംഗിലായിരുന്നു ജെയിംസ് ഓണശേരിയുടെ പ്രകടനം. പിറവത്ത് ടൗൺ അക്വാട്ടിക് വാട്ടർ സ്പോർട്സ് അക്കാദമി നടത്തുന്ന ആളാണ് ഇദ്ദേഹം. 16 വർഷമായി നീന്തൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നു. FCOA ജഡ്ജ് നിവിൻ മാനുവലിന്റെ മേൽനോട്ടത്തിലാണ് ഡൈവിംഗ് നടത്തിയത്. ചേലേമ്പ്ര സ്വദേശി ഹാഷിർ ചേലുപാടമായിരുന്നു പരിശീലകൻ. 3 പതിറ്റാണ്ടോളം ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്ന AK പ്രീത ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. ഉത്തരവാദിത്തത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടെന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അവർ പറഞ്ഞു. മൊബൈൽ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് പിങ്ക് പോലീസ് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച 8 വയസ്സുകാരിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്തതടക്കമുള്ള

വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റോൾ ഹിൽ ഹയാത്ത് റീജൻസിയിൽ മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെയായിരുന്നു വൈറ്റൺ കേസ് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നത്. വാദിഭാഗത്തിനായി എഴുതപ്പെടുന്ന വാദഗതികളുടെ മികവ് കണക്കിലെടുത്ത് നൽകുന്ന ഈ പുരസ്കാരം വിദ്യാർത്ഥികളുടെ നിയമ ഗവേഷണ ശേഷിയും വിശകലനാത്മകതയും കരട് നിർമ്മാണ വൈദഗ്ധ്യവും തെളിയിക്കുന്നതാണ്. ഈ വർഷത്തെ പതിപ്പിൽ 99 രാജ്യങ്ങളിൽ നിന്ന് 806 ടീമുകളാണ് പങ്കെടുത്തത്. ദേശീയ പാതകളിൽ അമിത ഭാരം കയറ്റി ലോറികൾ ഓടിച്ചതിന് 3 മാസത്തിനിടെ 3 കോടിയിലേറെ രൂപ പിഴ ചുമത്തിയതായി സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി വിവിധ വകുപ്പുകൾ 1165 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അമിത ഭാരം കയറ്റിയ വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള SOP തയ്യാറാക്കിയതിനെ തുടർന്നുള്ള നടപടികളുടെ റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ചത്. തൃശൂർ സ്വദേശി PB സതീഷ് നൽകിയ ഹർജിയിലാണ് റിപ്പോർട്ട് ഹാജരാക്കിയത്. അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ്, മോട്ടോർ വെഹിക്കിൾ, വനം, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകൾ ചേർന്നാണ് പരിശോധന നടത്തുന്നതെന്ന് സർക്കാർ അറിയിച്ചു. നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനും നിർദ്ദേശമുണ്ട്. തടി കടത്തുന്ന വാഹനങ്ങളിൽ ഭാരപരിശോധന ഉറപ്പാക്കാൻ വനംവകുപ്പിനും ഖനന മേഖലകളിൽ വെയ്ബ്രിഡ്ജുകൾ സ്ഥാപിക്കാൻ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിനും നിർദ്ദേശം നൽകി. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി ജില്ലകളിൽ നിന്ന് പരിശോധനയിൽ 77 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. കനത്ത കാറ്റിൽ വാളകം പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ കനത്ത നാശം റിപ്പോർട്ട് ചെയ്തു. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. റബ്ബർ തോട്ടങ്ങളിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. വീടുകളുടെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. മരം വീണ് വാർക്ക വീടുകൾക്ക് വരെ കേടുപറ്റിയിട്ടുണ്ട്. മേഖലയിൽ വൈദ്യുതി പോസ്റ്റുകൾക്കും ലൈനുകൾക്കും നാശമുണ്ടായിട്ടുണ്ട്. വൈദ്യുതി വിതരണം പൂർണ്ണമായും മുടങ്ങി. ആലങ്ങാട് ബ്ലോക്കിന്റെ കീഴിലുള്ള കടുങ്ങല്ലൂർ, ആലങ്ങാട്, കരിമാലൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ഒടിഞ്ഞു വീണിരിക്കുന്നത് 20,700 ഏത്ത വാഴകളാണ്. ആലങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എൽസ ഗിൽസിന്റെ നിർദ്ദേശപ്രകാരം 3 പഞ്ചായത്തുകളിലെയും കൃഷി ഓഫീസർമാർ തോട്ടങ്ങളിലെത്തി നാശനഷ്ടം വിലയിരുത്തിയിരുന്നു. കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ കുലച്ച വാഴകൾ 4,250 എണ്ണമാണ് ഒടിഞ്ഞുപോയിരിക്കുന്നത്. കുലയ്ക്കാത്തവ 1,800 എണ്ണവും. ആലങ്ങാട് ആകെ 6,750 വാഴകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. അതിൽ തന്നെ 4,750 എണ്ണം കുലച്ചതാണ്. കരിമാലൂരിൽ 6,000 വാഴകൾ കുലച്ചതും 1,900 എണ്ണം കുലപ്രായമായവയുമാണ്. നഷ്ടം 72.50 ലക്ഷമാണെന്നാണ് കണക്ക്. കൊച്ചി നഗരമധ്യത്തിൽ പുല്ലേപ്പടി മേൽപ്പാലത്തിന് താഴെയുള്ള ആക്രിക്കടയിൽ അഗ്നിബാധമുണ്ടായി. ശനിയാഴ്ച വൈകിട്ട് 6:30 തീപിടുത്തമുണ്ടായത്. വലിയ തോതിൽ തീയും പുകയും ഉയർന്നതോടെ പരിസരവാസികൾ പരിഭ്രാന്തിയിലായി. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. പാലത്തിലൂടെയുള്ള ഗതാഗതം കുറേ സമയം തടസ്സപ്പെട്ടു. ഇതോടെ സമീപത്തെ റോഡുകളും ഗതാഗത കുരുക്കിലായി. അരൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആക്രിക്കട. 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളതെന്ന് അഗ്നിരക്ഷാസേന വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിലെ ഹജ്ജ് ക്യാമ്പ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. വിമാനത്താവളത്തിന് സമീപമുള്ള സിയാൽ എയ്റോ പാർക്കിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ആദ്യ സംഘം തീർത്ഥാടകരുമായി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഹജ്ജ് വിമാനം യാത്രയായത്. 450 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിപുലമായ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. തീർത്ഥാടകരുടെ ലഗേജുകൾ സ്വീകരിക്കുന്നതിനും രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിനുമായി ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് ക്യാമ്പിലും അതിവിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സിയാൽ എയ്റോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സിയാൽ അക്കാദമിയിലെ കെട്ടിടങ്ങൾക്ക് പുറമെ 1.30 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ താൽക്കാലിക പന്തലും ഒരുക്കിയിട്ടുണ്ട്. 1,200 പേർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവയുടെ 345 ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നേർച്ച സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ പ്രഭാത പ്രാർത്ഥനയും പരിശുദ്ധന്റെ കബറിങ്കലിൽ വിശുദ്ധ കുർബാനയും നടന്നു. മാത്യൂസ് മാർ അന്തിമോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശ്രേഷ്ഠ കത്തോലിക്ക ബസോലിയസ് ജോസഫ് ബാവ, മെത്രാപൊലീത്തമാരായ മാത്യൂസ് മാർ ഇവാനിയോസ്, ഗീവർഗീസ് മാർ അത്താനീസിയോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം ശാന്തിഭൂമി വീണ്ടും പ്രവർത്തന തടസ്സം നേരിട്ടത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി. 2 ആഴ്ച മുൻപ് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് തകരാറുണ്ടായത്. അന്ന് സംസ്കാരം നടത്തിയെങ്കിലും പിന്നീടങ്ങോട്ട് ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നില്ല. അതിനാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സമീപ ജില്ലയിലെ പഞ്ചായത്ത് ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. പാമ്പാക്കുട ആശുപത്രി വളപ്പിലെ ഉണങ്ങിയ മരങ്ങൾ ആശുപത്രി ക്വാർട്ടേഴ്സുകളിലെ താമസക്കാർക്കും രോഗികൾക്കും ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന് ആക്ഷേപം.

ഉണങ്ങിയ തേക്കും പാതി ഉണങ്ങിയ പ്ലാവുമാണ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ നിൽക്കുന്നത്. മരങ്ങളുടെ അടിവേര് ദ്രവിച്ച നിലയിലാണ്. അപകടാവസ്ഥയിലാണ് നിറഞ്ഞിട്ടും ഇവ മുറിച്ചുമാറ്റാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള സാങ്കേതികത്വത്തിന്റെ പേരിലാണ് ഇവ മുറിച്ചുമാറ്റാൻ വൈകുന്നത്. എഴുപുന്ന കുമ്പളങ്ങി റോഡിൽ തെരുവ് നായശല്യം രൂക്ഷമായി. തലങ്ങും വിലങ്ങും കുറുകെ ചേടുന്ന നായ്ക്കൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. ദേശീയപാതയിൽ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ പശ്ചിമ കൊച്ചി ഭാഗത്തേക്കുള്ള ചെറുവാഹനങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്നത് എഴുപുന്ന കുമ്പളങ്ങി റോഡാണ്. റോഡിൽ പലയിടത്തും മാലിന്യം തള്ളുന്നതാണ് തെരുവ് നായ്ക്കൾ തമ്പടിക്കാൻ കാരണമാകുന്നത്. കൊടും ചൂടിൽ തുറസായ സ്ഥലങ്ങളിൽ പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് ഇറങ്ങി സൂര്യവിഹാരം തുടങ്ങുകയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാമ്പുകടി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിജാഗ്രത നിർദ്ദേശം നൽകി. മുറ്റത്തോ വീട്ടകങ്ങളിലോ ഏത് സമയത്തും പാമ്പുകൾ എത്താൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണമെന്നും കടിയേറ്റാൽ കൃത്യമായ പ്രഥമ ശുശ്രൂഷ നൽകി ആന്റിവെനമുള്ള ആശുപത്രികളിൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കടുത്ത ചൂടിൽ തണുപ്പ് തേടിയാണ് പാമ്പുകൾ വീടുകളിലും ജനവാസ മേഖലകളിലും എത്തുന്നത്. വീടിനോട് ചേർന്ന പുൽക്കാടുകൾ, കരയിലെ കൂട്ടങ്ങൾ, വിറക് കൂട്ടിയിട്ട ഇടങ്ങൾ എന്നിവ കൃത്യമായി വൃത്തിയാക്കുകയും വാതിലുകൾക്കും ജനാലകൾക്കും താഴെയുള്ള വിടവുകൾ അടയ്ക്കുകയും വേണം. തുറന്നിടുന്ന ജനാലകളിൽ നെറ്റുകൾ ഉപയോഗിച്ചാൽ പാമ്പുകൾ ഉള്ളിൽ കടക്കുന്നത് തടയാനാകും. കിണറ്റിൽ നിന്ന് വെള്ളം കോരും മുമ്പ് കയറിലോ കപ്പിയിലോ പാമ്പോ മറ്റിഴ ജന്തുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇടുന്നത് എലികളെ ആകർഷിക്കുകയും എലികളെ തേടി പാമ്പുകൾ വീടിനുള്ളിൽ എത്തുകയും ചെയ്യും. രാത്രി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കയ്യിൽ ടോർച്ച് കരുതുക. വീടിന് പുറത്ത് അഴിച്ചുവെച്ച ഹെൽമെറ്റ്, ഷൂസ്, ചെരുപ്പുകൾ എന്നിവ ധരിക്കുന്നതിന് മുൻപ് നന്നായി കുടയുക. വാഹനങ്ങളിൽ ഇഴജന്തുക്കൾ കയറിയിട്ടില്ല എന്ന് ഉറപ്പാക്കുക. തറയിൽ പായ വിരിച്ചുറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പാമ്പുകടി ഏൽക്കുന്നവർക്ക് ജില്ലയിലെ 15 സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാണ്. കൊച്ചി നഗരത്തിൽ രാസലഹരി വേട്ടയിൽ 2 പേർ പിടിയിലായി. ചേരാനെല്ലൂരിൽ നിന്ന് 11.68 ഗ്രാം MDMA പള്ളുരുത്തി ചിറക്കൽ പാലത്തിന് സമീപം അഷ്ന മൻസിലിൽ PM ഷമീറിനെയാണ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയത്. ചേരാനെല്ലൂർ വൈപ്പടി ഭാഗത്തെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രാസലഹരി കണ്ടെടുത്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ TD സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് സംഘമാണ് പരിശോധന നടത്തിയത്. തോപ്പുംപടി, തൃക്കാക്കര, മരട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലെയും എറണാകുളം എക്സൈസ് റേഞ്ചിലെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞയിടെ തൃക്കാക്കരയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയ ലഹരി ശൃംഖലയിലെ മുഖ്യകണ്ണി കെവിൻ ബി മാത്യു ആണ് ഷമീറിന് MDMA കൈമാറിയത്. കൂടാതെ വൈറ്റില ഭാഗത്ത് മരട് പോലീസ് നടത്തിയ പരിശോധനയിൽ 4.04 ഗ്രാം MDMA യുമായി തോമസ് പുരം കൊല്ലംപറമ്പിൽ വീട്ടിൽ റിജോ റെക്സിൻ ഫ്രാൻസിസ് എന്ന യുവാവും പിടിയിലായിട്ടുണ്ട്.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്, സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238

1 0 7 5 5 നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
2: റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ

പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കൊട്ടക.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആരോഹി.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പാഠത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ ക്ലാസുകൾ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചെയ്തു വരുന്നു. സരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥയ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജണ്ട വരിശയുടെ അവസാനത്തെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സ സ സ രീ രീ രീ ഗ ഗ സ സ രീ രീ ഗ ഗ മ മ എന്ന ജണ്ട വരിശയാണ് ഇന്നത്തെ ക്ലാസ്സിൽ

ഇന്നിവിടെ പഠിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് മാവേലിക്കര സ്വദേശിനിയായ ഏഞ്ചലിൻ, കലൂർ സ്വദേശിനിയായ ഐശ്വര്യ, തൃപ്പൂണിത്തുറ നിവാസിയായ ദേവകി, കൊച്ചി നിവാസിയായ നന്ദിനി, കാക്കനാട് നിവാസിയായ അശ്വതി എന്നിവരാണ് പഠിപ്പിക്കുന്നത്. നീലമ്പേറൂർ സുരേഷ് കുമാർ. ജണ്ടവരിശയിൽ സ സ സ രീ രീ രീ ഗ ഗ എന്ന് തുടങ്ങുന്ന ജണ്ടവരിശ നമുക്ക് ഇന്ന് പഠിക്കാം. രണ്ടാം കാലത്തിൽ നമുക്ക്

ജണ്ടപരിശയിൽ ആറാമത്തെ ജണ്ടപരിശയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും വരിശകളെല്ലാം തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കൊട്ടക വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്.

നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM-ന്റെ പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ നന്ദിനി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ബ്രേക്കപ്പ് കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ 10 വർഷത്തിലേറെയായി പ്രവൃത്തി പരിചയമുള്ള മിസസ് പാർവതി കൈമളാണ്. ഒരു പരിചയ സമ്പന്നയായ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാമിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിൽ ഞാൻ പാർവതി മാമിനെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാം.
1: താങ്ക് യു.
0: ശരിക്കും നമ്മൾ ഈ മനുഷ്യരൊരു സോഷ്യൽ ബീയിങ് എന്നാണല്ലോ പറയാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്?
1: ഓക്കെ, റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഹാഫ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പറയുന്നതും എല്ലാവരും ചെയ്യുന്നതും. എന്നെക്കാളും ബെറ്റർ, അല്ലെങ്കിൽ എന്നെ എന്താണോ എനിക്കില്ലാത്തത് അതൊന്ന് സോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത്, അതുമല്ലെങ്കിൽ എനിക്ക് പറ്റാത്തതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, എനിക്ക് എന്താ മിസ്സിങ് അതൊക്കെ നേടിത്തരുന്ന ആളായിരിക്കണം എന്നൊക്കെയാണ് പൊതുവേ ഒരു ധാരണ ഒരു ബെറ്റർ ഹാഫിനെ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു എപ്പോഴും റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് പൊതുവേ കണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരു പാർട്ട്ണറിനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കുറവുകൾ നികത്താനുള്ള ഒരാളാണെന്ന് കരുതി നമ്മളൊരാളെ ചൂസ് ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിനെ സെലക്ട് ചെയ്യുന്ന ഒരാളെ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ നമുക്കൊരു പാർട്ട്ണർഷിപ്പിനായിരിക്കണം നമ്മുടെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ റിലേഷനിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കവിടെ ഒരു നമ്മുടെ കുറവ് നികത്താനുള്ളതല്ല, ഇറ്റ്സ് ലൈക്ക് ഓൾവേസ് എ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും.
0: അപ്പൊ അങ്ങനെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അപ്പം ആ റിലേഷൻഷിപ്പ് ഏതൊരു തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക?
1: ഗുഡ്. അതായത് നമുക്ക്

0: കിട്ടുന്ന ആ ഒരു പാർട്ട്ണറിനെ, ആ റിലേഷൻഷിപ്പിലുള്ള ആളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരെങ്ങനെയാണോ അതുപോലെ നമ്മൾ എപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവരെങ്ങനെയാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെയും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, അവിടെ കുറച്ചും കൂടെ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ അവരിൽ കാണുക. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അതായിരിക്കില്ല, അതിനേക്കാളും നല്ല നല്ല കഴിവുകൾ കാണും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റാതെയായി പോകും. സോ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അവരെന്താണോ അതായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ പതുക്കെ ആ പാർട്ട്ണറും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് കരുതുന്നത് ഒരു മണ്ടത്തരമാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രഷർ കൂട്ടുന്ന ഒരു സംഭവമാണ്. അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ പാർട്ട്ണറിനെ അവരവരുടേതായ രീതിയിൽ തന്നെ അവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും പറ്റും. ആ ഒരു റിലേഷൻഷിപ്പിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ മുന്നോട്ട് കുറേ കാലം നല്ല രീതിയിൽ തന്നെ പോകാനും പറ്റും. അതല്ലെങ്കിൽ വെച്ചാൽ ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോൾ അതിൽ നേരത്തെ കണ്ടു വച്ചിരുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്ത എൻ്റെ പാർട്ട്ണറിൻ്റെ റെസ്പോൺസ് അല്ല അവിടെ വന്നത്, അതെല്ലാം ഇങ്ങനെ കിടന്ന് നമ്മളൊരു ഒരു പോയിന്റിൽ ഒരു വാലിഡ് അല്ലാത്തൊരു റീസണിലായിരിക്കുക ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് കാണിക്കുക. അപ്പോൾ അത് ഏറ്റവും ആദ്യം വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടും നടക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മെയിൻ കീ. നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നമുക്കവിടെ ക്ലിയർ ആവും. ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് എപ്പോഴും ഒരു ബേസിക് ഒരു എലമെൻ്റ് ആണ്. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇമോഷൻ വെൻ്റ് ഔട്ട് ചെയ്യാനല്ല കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്. ഓപ്പണായിട്ട് നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ റെഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ആ അത് തന്നെ അത് കുറേശ്ശെ കുറേശ്ശെ, ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത എൻ്റെ പാർട്ട്ണറിന് ചിലപ്പോൾ നല്ല കഴിവുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല കഴിവുകളുണ്ട്, ഇത് രണ്ടും രണ്ടുപേർക്കും മനസ്സിലാക്കിയാൽ രണ്ടുപേരുടെ അകത്തുമുള്ള കറക്റ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും നെഗറ്റീവ് എന്നല്ല കറക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് ഒരുമിച്ച് ആ പാർട്ട്ണറിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് മറ്റൊരാൾക്ക് അതിനെ എൻകറേജ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, വേണ്ട രീതിയിലുള്ള ഒരു പുഷ് കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒരുപോലെയല്ല, ചിലർക്കത് ഇപ്പോൾ കണ്ടു കാണും, ചിലരൊക്കെ നെഗറ്റീവായിട്ട് കമൻറ്റ് പറയും പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്. അത് അവരുദ്ദേശിക്കുന്നത് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് കിട്ടുമ്പോൾ അവരവരുടെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ പാർട്ട്ണറിന് ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല, അവരുടെ വേ ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ആവണമെന്നില്ല. അത് അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ട് പറയണതോ ഒന്ന് എൻകറേജ് ചെയ്യണതോ അല്ലെങ്കിൽ ഇത്തിരി സ്വീറ്റായിട്ട് പറയണതോ ആയിരിക്കും. അത് മനസ്സിലാക്കി വേണം അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
1: ഓക്കെ, ഇപ്പോൾ ഈ ഒരു ആൻസറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം പാർട്ട്ണർ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിലെ ഒരു പക്ഷെ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എടുക്കുക. അപ്പൊ ശരിക്കും അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരാളുടെ ജോലിയും അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസും ഫാമിലി സ്റ്റേറ്റസും എത്ര മാത്രം നമ്മൾ ശരിക്കും കൺസിഡർ ചെയ്യണം?
0: ഗുഡ് ക്വസ്റ്റ്. ഇതിന്റെ കൂടെ എനിക്ക് കോമൺ ആയിട്ട് കിട്ടാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്യാം. കല്യാണം കഴിക്കാനുള്ള റൈറ്റ് ഏജ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പൊതുവെ ഇതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെല്ലാത്തിനും ബേസിക് ആയിട്ട് ഒരു കോമൺ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവെയർ അല്ല അതിനെ പറ്റിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് അതിനെപ്പറ്റി ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാത്തത്. ഇപ്പോൾ കുറച്ചും കൂടെ ഈ ജനറേഷനിലൊക്കെ എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി നോക്കിയാൽ ഐ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇ ക്യൂ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും എന്നൊക്കെ അറിയാം അല്ലേ. ഇമോഷണലിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇൻ്റലിജൻസിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് ഓൺലൈൻ ടെസ്റ്റുകളും ഓഫ്ലൈൻ ടെസ്റ്റുകളും സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയും ആപ്പിൻ്റെ യൂസ് ഒക്കെ കൊണ്ടൊക്കെ എല്ലാവരും നോക്കാറുണ്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് സജസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. അത് പലർക്കും അറിയില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചേർന്ന് വരുന്ന ഒരു വേർഡുണ്ട്, സെക്ഷുവാലിറ്റി. അതിന് ഇത്രയേ ഉള്ളൂ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ളൊരു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, ഇത് രണ്ടുമാണ് അതിൽ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞതെന്ന് പറയാം. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് നമുക്ക് പ്രൊഫഷനിൽ സെയിം ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏത് പ്രൊഫഷനുള്ളവരാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളവരായിരിക്കുമോ നല്ലത്, എക്കണോമിക്കൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഫാമിലി നോക്കിയിട്ടാണോ കല്യാണം

0: അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോട്ട് പോവേണ്ടത് എന്ന് ചോദിച്ചല്ലോ. അല്ലെങ്കിൽ ഏജ് ആണെങ്കിൽ പോലും, ഏജിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ, ഏജ് നിങ്ങൾ എങ്ങനെയാണോ മെന്റലി വെൽ പ്രിപ്പേർഡ് ആവുന്നത് അതാണ് റൈറ്റ് ഏജ് ഫോർ മാരേജ്. അല്ലാതെ മറ്റൊരാൾ ഫോഴ്സിന് ചെയ്യേണ്ട കാര്യമല്ല. ഒരാൾ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നും ഒരാൾ 30-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ളതും ഒരു മാറ്റർ അല്ല. ഇഫ് യു ആർ മെന്റലി പ്രിപ്പേർഡ് അത് കറക്റ്റ് ഏജ് ആണ്. അല്ലെങ്കിൽ ഈ 18 ആയാലും 30 ആയാലും 50 ആയാലും അതിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇതല്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ടും കരിയറിലോട്ടൊക്കെ പോവാം. കരിയർ എന്ന് പറയുന്നത് ചിലവർക്ക് സെയിം കരിയർ എടുക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. സെയിം ടൈം അതിൻ്റെ അകത്ത് വേറുള്ള ക്ലാഷസ് ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദം. അവർക്ക് അതേ കരിയറിലുള്ള ആളെ കിട്ടിയ ആള്, ആ ഒരു പാർട്ട്ണർ എ ഓർ ബി, ആ കിട്ടിയ ആള് അവരെ മനസ്സിലാക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അക്സെപ്റ്റ് ദ വേ ഹൗ ദേ ആർ എന്നുള്ള ഒരു ആളാണെങ്കിൽ ഏത് കരിയർ ആണെങ്കിലും ഡസന്റ് മാറ്റർ. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദം, ദേ വിൽ ഗോ ദ ലൈഫ് ലൈക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്, രണ്ടുപേരും ഈക്വലി നോക്കിയായിരിക്കും പോകുന്നത്. അതല്ലെങ്കിൽ സെയിം കരിയർ ആയാലും ഡിഫറെന്റ് കരിയർ ആയാലും എല്ലായിടത്തും വഴക്കുണ്ടാവും. അല്ലെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് കൂടും. ഞാൻ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു, എന്റെ കരിയർ ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു, എന്റെ ഇഷ്ടങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി മാറ്റി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ട് കാണും. ഇതെല്ലാം ബേസിക്കലി വരുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ് കുറയുമ്പോഴ. അപ്പൊ കരിയർ ഒരു മാറ്റർ അല്ല, ഏത് കരിയറിൽ വന്നാലും, സെയിം പ്രൊഫഷൻ ആണെങ്കിലും ഡിഫറെന്റ് പ്രൊഫഷൻ ആണെങ്കിലും, അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ ആ പാർട്ട്ണറിന് എന്ത് വാല്യൂ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ കുറച്ചും കൂടി പോകേണ്ടത്. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റിൻ്റെ ഒരു ആൻസറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് അതാണ് സജസ്റ്റബിലിറ്റി, അതിൻ്റെ ഔട്ട്പുട്ടാണ് സെക്ഷുവാലിറ്റി. ഇത് രണ്ടും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇത് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കുന്നതുകൊണ്ട് സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യവും റിസീവ് ചെയ്യുന്നത്, ഇൻപുട്ട് എടുക്കുന്നതും നമ്മൾ ഓരോ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കലായിട്ട് ഇമോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡായിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള സജസ്റ്റബിൾ, അതായത് ഇൻപുട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ, ആ ആൾക്ക് അവരെ ചിലപ്പോൾ പുറത്തോട്ട് തരുന്നത്, അതായത് ഔട്ട്പുട്ട് തരുന്നത് ഫിസിക്കൽ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല.
1: ശരിക്കും ഈ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇങ്ങനെയല്ലേ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്? അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് എന്താണ്? ഇപ്പൊ ഫിസിക്കൽ ക്യൂസ് എന്താണ്, ഇമോഷണൽ ക്യൂസ് എന്താണ്?
0: ഇതിപ്പോ ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് കേട്ടിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഫിസിക്കൽ ആണ് ഇമോഷണൽ ആണെന്ന് ആരും ജഡ്ജ് ചെയ്യണ്ട. ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് കുറച്ച് പറയാം. ഇപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ളവർ കുറച്ചും കൂടെ നല്ല ഫ്ലാഷി കളേഴ്സ് ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടു, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം പബ്ലിക്കിന്റെ മുമ്പിൽ വരാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എക്സ്ട്രോവേർട്ട് എന്നല്ല എൻ്റെ അർത്ഥം, കുറച്ചും കൂടെ ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ഞാനിപ്പോൾ ഔട്ട്പുട്ടിനെ കുറിച്ചാട്ടോ പറയുന്നത്, അതായത് ഇൻപുട്ടിനെ കുറിച്ചിട്ടല്ല, സജസ്റ്റബിലിറ്റിയെ കുറിച്ചിട്ടല്ല പറയുന്നത്. നമ്മൾ റിലേഷൻഷിപ്പിനെ നോക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്ഷുവാലിറ്റി മീൻസ് ഔട്ട്പുട്ട് എന്നാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ഫിസിക്കൽ ആയിട്ടുള്ളവരെന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി എക്സിബിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, കുറച്ചും കൂടി നല്ല എക്സ്പ്രസീവ് ആയിട്ടൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ
1: ഇഷ്ടപ്പെടുന്നവരായിരിക്കും.
0: ആ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അതാണ് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ കുറെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഒരു കീവേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അതെടുക്കാം. ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, ഇമോഷണൽ എന്നുള്ള വേർഡ് കൊണ്ടും ഫിസിക്കൽ എന്നുള്ള വേർഡ് കൊണ്ടും തെറ്റിദ്ധരിക്കേണ്ട, അത് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നല്ല, അവർ കുറച്ചും കൂടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയാ ചെയ്യുന്ന, അവർക്ക് എപ്പോഴും ഉള്ളിൽ, അതായത് ഇമോഷണലി അവർക്കത് ഫീൽ ചെയ്യണം, അത് മനസ്സിലാക്കിയാലേ അവർക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യണത് കണ്ടു കാണും നിങ്ങളൊക്കെ. അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന പോലെയല്ല ഇമോഷണലുള്ള ആൾക്കാർ ചെയ്യുന്നത്. രണ്ടും രണ്ട്, അല്ലാണ്ട് ചിലപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കമന്റ് ഉണ്ട്, അവള് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്തു, മറ്റേ പാർട്ണർ കണ്ടില്ല, ഇപ്പോഴും അത് ഓർത്ത് മാനസമേടെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കേട്ട് കാണും. ഇതെല്ലാം ബേസ്ഡ് ഓൺ അവരുടെ ആ ഒരു ഔട്ട്പുട്ട്, അതായത് അവരെ അവരുടെ ആ ഒരു സെക്ഷുവാലിറ്റീനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് മാറുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റിനോട്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പേഴ്സൺ. അല്ലാണ്ട് ഫൈനാൻഷ്യലി വെൽ സെറ്റിൽ ആയവരെ മാത്രമേ പാടുള്ളൂ നോക്കാൻ എന്നൊക്കെ പറയുന്നത് വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫൈനാൻഷ്യലായിട്ട് വെൽ സെറ്റിൽ ആയിട്ടിരിക്കണവന് ഒരു ദിവസം മതി പെട്ടെന്നെല്ലാം താഴ്ത്തോട്ട് പോകാൻ, അധിക സമയം വേണ്ട. സോ അതൊരു ഫാക്ടറായിട്ട് എടുക്കണം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതൊരു മെയിൻ ഫാക്ടറായിട്ട് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവർ കണ്ടിട്ടുണ്ടെങ്കിൽ, അവർക്കതൊരു മെയിൻ ഫാക്ടറായിട്ട് തന്നെ എടുക്കേണ്ടി വരും.

0: അതിനേക്കാളും ഞാൻ എപ്പോഴും പറയുക, ആ വരുന്ന പാർട്ട്ണറിനെ, ആ ഫാമിലിയെ പോലും അല്ല, ആ പാർട്ട്ണറിനെ ഫസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് ഓഫ്കോഴ്സ് ഫാമിലി ഒരു അതിൻ്റെ അകത്തൊരു അനദർ ഒരു എലമെൻ്റ് ആണ് നമുക്ക്. എങ്കിലും ഫാമിലി നല്ലതാണെങ്കിലും നമ്മൾ എടുക്കുന്ന പാർട്ട്ണർ ചീത്തയായി പോകുന്ന, അതായത് മോശം നെഗറ്റീവ് എന്നല്ല ഉദ്ദേശിച്ചത്, നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു പാർട്ട്ണറായി പോകുന്ന കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫാമിലി ഡസന്റ് മാറ്റർ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ ജീവിക്കേണ്ടത് കൊണ്ട് ഫാമിലിയെ മനസ്സിലാക്കുക, എക്കണോമിക്കൽ സ്റ്റാറ്റസ് നോക്കുക, അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ബാക്കി നമുക്ക് തോന്നുന്നതെല്ലാം കവർ ചെയ്യാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ആ വരുന്ന വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പകുതിക്ക് നിർത്തിപ്പോയ ഒരു കാര്യമാണ് ആ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പം നമ്മൾ കരിയർ ആണോ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റേറ്റസ് ആണോ അല്ലെങ്കിൽ ഫാമിലി ആണോ എന്നൊക്കെ പറയുമ്പോൾ അത് മൂന്നും അല്ല എന്നുള്ളൊരു ആൻസർ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്.
0: അതെ.
1: അപ്പൊ അതിന് മൂന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ എക്സ്പ്രസീവും അല്ലെങ്കിൽ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ആ ഒരു കാര്യം ഒന്ന് എലാബറേറ്റ് ചെയ്യോ.
0: ചെയ്യാം. ഇപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു വ്യക്തിയെ, ഫിസിക്കലായിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെ കിട്ടണം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു,
1: അതായത് ബേസിക്കലി നമുക്ക് രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഉള്ളത്, ഫിസിക്കലും ഇമോഷണലും.
0: മാത്രമല്ല, അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ പറ്റുന്നത്. മൂന്ന് ടൈപ്പ് ഉണ്ട്, ഇതെല്ലാം വേരി ചെയ്യും. ഇപ്പൊ നമുക്കൊരു നമ്പർ ഇതിൻ്റെ അകത്ത് എടുക്കാം. നമുക്ക് എപ്പോഴും ക്വാളിറ്റിയെ ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ.
1: അതെ.
0: നമുക്ക് നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് നമ്മൾ 100 എന്ന ഒരു നമ്പർ കൊടുത്താൽ ഫിസിക്കൽ കിട്ടുന്ന ആ ഒരു മെഷർമെന്റ് ചിലപ്പോൾ ഒരാൾക്ക് 40 ആണെങ്കിൽ ബാലൻസ് വരുന്നതാണ് ഇമോഷണൽ. ഇനി ഇത് രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, 50-50 നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് കൂടുതലും നമ്മൾ കണ്ടിരിക്കുക, എച്ച് ആർ പ്രൊഫഷണലിലൊക്കെ പോകുന്നത് കണ്ട് കാണും. അവർ കൂടുതലും അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും,
1: ഫിസിക്കലും ഇമോഷണലും
0: ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്, മിഡ് വേയിൽ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും ഫിസിക്കലും ഇമോഷനും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ ഫിസിക്കലാണെന്ന് പ്യുവർലി അവരെപ്പോഴും കംപ്ലീറ്റ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് അതല്ല അർത്ഥം. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആണെന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ 100 ഒരു നമ്പർ എടുത്താൽ അതിൽ കിട്ടുന്നത് ഫിസിക്കൽ ചിലപ്പോൾ ഒരു 60 ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ വേറെ നമ്പറാണ്, ഇപ്പം 60 ആണെങ്കിൽ ബാക്കി 40 ആണ് ഇമോഷണൽ തന്നെ, അല്ലെങ്കിൽ 59 ആണെങ്കിൽ ബാക്കി വരുന്നതാണ് ഇമോഷണൽ അവർക്കുള്ളത്, അല്ലെങ്കിൽ ഇമോഷണൽ കൗണ്ട് കൂടി വരുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഇമോഷണൽ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇൻപുട്ട് ഉണ്ടാവുന്നതിനെ പറ്റി പറയാം. അത് നമ്മളുടെ കെയർ ടേക്കേഴ്സ് വെച്ചിട്ടാണ്, അതായത് നമ്മുടെ പാരൻസിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. അതൊക്കെ നമുക്ക് ജനിക്കുമ്പോൾ വന്നു പോകുന്നതാണ്, ഒരു 15 കൊണ്ട് അത് നമുക്ക് ഫിക്സ് ആവും. പിന്നെ വരുന്നതാണ് ഔട്ട്പുട്ടിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ റിലേഷൻഷിപ്പിൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നത് ആ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ എക്സ്ട്രീം ഫിസിക്കലും എക്സ്ട്രീം ഇമോഷണലും ആയിരിക്കുന്നവർക്ക് എപ്പോഴും കുറച്ചും കൂടെ പാടായിരിക്കും അത് മാനേജ് ചെയ്ത് പോകാൻ. മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നല്ല, അത് കുറച്ചും കൂടി പാടായിരിക്കും പൊതുവെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ഒരു ഏരിയ ആണ്. പൊതുവെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതിലോട്ടാണ് കൂടുതലും നോക്കുന്നത്.
1: ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ആണോ ഇമോഷണൽ ആണോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള മാർഗങ്ങൾ ഇപ്പൊ ഉണ്ടോ?
0: തീർച്ചയായിട്ടും. അതിന് ക്വസ്റ്റനെയർ ഉണ്ട്, അതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യും, അതിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് എന്താണ് എന്നുള്ള രീതിയിലോട്ടൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
2: ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന ബന്ധങ്ങളെങ്ങനെ ആരോഗ്യകരമായി മുൻപോട്ട് കൊണ്ടുപോകണം എന്ന വിഷയത്തിൽ എറണാകുളം പനങ്ങാട് പ്രവർത്തിക്കുന്ന ഇംപ്രസീവ് കൗൺസിലിംഗ് ആൻഡ് വെൽബീങ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് പാർവതി കൈമളുമായി നന്ദിനി എൻ മേനോൻ നടത്തിയ അഭിമുഖത്തിന്റെ 1 ഇവിടെ സമാപിക്കുന്നു. അഭിമുഖത്തിന്റെ 2 സൗഖ്യത്തിന്റെ വരുന്ന അധ്യായത്തിൽ കേൾക്കാം.
3: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.